ഒരു പക്ഷി അതിൻ്റെ ആയുഷ്കാലം മുഴുവൻ പറന്നാലും തണൽ തീരാത്തൊരു മരമുണ്ട്. പരമസീമയിലെ സിദ്ര വൃക്ഷം, അതിനടുത്താണ് സ്വർഗം.